കളിപ്പടയറ്റമൊളിയിലായി വാവ കടമ്മിക്കൊണ്ട് തോളിലായി വാവ തെളിവ് പെട്ട മതയണായി വാവ സിർമ കണ്ട പൊങ്കുവായി വാവ തെളിവ് പെട്ട മതയണായി വാവ.